രണ്ടുപേരുമായി യോമാ റോജസുച്ചയാണ് ഇരുവാടി പറ്റു ഇപ്പോൾ ഖന്നാ പോച്ചുക്കുട്ടി പ്രോഗ്രാം കിരുവായി ഹെക്തീൻ ജയന്തിയ കമ്പൻ ഗൺമോയി പി ലോ ആബ്രിഡിയു വഹിപ്പോർ ഫ്രാസോ പസാമിനു ദൈവസ്വാണി യുവക ഡൽഹി സ്റ്റേഷൻ എവൻത ഇഖുബോർ ഹെക്തീൻ ഹിന്ദി പെൻബോറാൻ ഇഖുബോർ ഹെക്തീൻ ഫരങ് ഹെപ്പോർ ഖണ്ഡി ഖാത്സാൻമിനു ദൈവസ്വാണി യുവക ഡൽഹി സ്റ്റേഷൻ ഡി എൽ സി ഫൈവ് നമിതാക പ്രോഗ്രാം സ്പോട്ട് ലൈറ്റ് ഹെപ്പോർ ഖണ്ഡി ലൈഫാമിനു ഇച്ഛം ഞങ്ങൾ ഈ വക സ്റ്റേഷൻ ഞങ്ങൾ ഈ ആകാശവാണി ജ്വായ് കടോ ഇത്തേ പോർക്ക് നീത്തോ ആകാശവാണി ജ്വായ്.